0: ദിവഹി എഫ് എമ്മും എഹും തരുന്ന ബദ്ദൽ കുറണി
1: വരാൻ ഹാസ ഹുഷേളും തെരിയ ഗെസ്റ്റ് ആർ ജെ
2: ഗെസ്റ്റ് ആർ ജെ ഗതുക ബദ്ദൽ കുറ ഫറാതായകു തഫാത് മൗദൂതക വാഹക ദക്കാനുമഗെ ഫുർസത്
1: ഗെസ്റ്റ് ആർ ജെ നുവദിഹ എകെ മെഗാഹെർട്സ് ദിവഹി എഫ് എമ്മും
3: ഗെസ്റ്റ് ആർ ജെ ബുരാസ് വെദ്ദുഹുഗെ രേഗണ്ടു അഗ്ഗടി ഫണരേഗ സ്റ്റുഡിയോയും വഗുതും
4: ودي هيك ميجا هرتز دي في اف ام

0: ഉറങ്ങിയത്.
1: അതി മൂസാഗ ഫാൻ വിദാളുവി തെബാമി ഹുന്നായി ബിംഗാ വാഹ എമ്മെ ശുക്രു നുകോ കാഫിർ വിയസ് ഫഹെ ഹമകശ്വരും അല്ലാഹി ഫുദി വടിഗംവാ ഹംദു ലിബി വടിഗംവാ റസ്കലാംഗി കം കശ്വരേ.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതു അഡോ സുമുങ്ങെന്ന വാഹുരിയ ഫരാത്തക പ്രോഗ്രാം ഗെ ഫരാതു മർഹബ പ്രോഗ്രാം ആയികീഗ മി ഹഫ്ത കുരിയ ദാണി അൽഗൻ ഷഹദ മഹ്മൂദ് ഓഡിയോ വാഹക ക മിഹാര അൽഗുമെ മി ഗനസ്സനി ബിമ്മ ഇബ്രാഹിം വഹീദ് ഗെ ഇഷ്ക് മി വാഹക മി ഹഫ്താഗ മി ഗനസ്സനി മി വാഹക ഗെ സോളവണ ബ ವಾಹಕ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ